ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ ഗുളാടറ

0: ആരാ ഞാൻ കൊടുത്താൽ കൂടെ അല്ലെ തന്നെ കൂടെ ആരാ ഞാൻ ഏട്ടിരിഞ്ഞ ആ ഞമ്മടെയൊക്കെ ഞാൻ പോവാൻ ഇങ്ങനെ മേപ്പനും ഞാൻ മാറാമ്മ
1: ൂട്ടറമുക
2: listening radio 88.9 FM.